0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്ങൾ വാഴ്ക്കയിൽ ഓരോ തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട്.

0: വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കേട്ടുകൂടാ.
1: മനുഷ്യൻ തോണ്ട പള്ളത്തില് ഉഴുന്നിട്ട ഉസിരെ കയ്യില് പുച്ഛിട്ട് വന്നിട്ടാ.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതിരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. വാർത്തകൾ വിശദമായി. യുദ്ധം പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന 26th ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും ഭീകരതയ്ക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിലും അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. 2 കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ FIR രജിസ്റ്റർ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർക്കെതിരെ ഡൽഹി പോലീസ് എടുത്ത ഒരു കേസ് തുടരാൻ കോടതി അനുമതി നൽകി. കോടതി ഉത്തരവിനെ തുടർന്ന് ഈ മാസം 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. CJP തീരുമാനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 11 നടക്കും. പത്രിക പിൻവലിക്കാൻ ഈ മാസം 14 വരെയാണ് അവസരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിക്ക് അനുസരിച്ച് പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. NIT കാലിക്കറ്റ് 66th സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹിക സാമ്പത്തിക വികസനത്തിനുള്ള പ്രധാന ഉപകരണമായി ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി M. ലിജു. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലാ നയമാണ് സർക്കാരിനുള്ളത്. അഴിമതി നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു.
1: വ്യവസായം എന്ന നിലയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കള്ളുഷാപ്പ് വ്യവസായത്തിനും ബാർ ഹോട്ടലുകൾക്കും ഒന്നും തന്നെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമുണ്ടാക്കുക എന്ന ലക്ഷ്യം ഗവൺമെന്റില്ല. മദ്യവർജനമാണ് ആത്യന്തികമായി സർക്കാർ ലക്ഷ്യം വെക്കുന്നതെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് റെസ്പോൺസിബിൾ ഡ്രിങ്കിംഗ് കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. കാരണം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നമുക്ക് അനുവദിക്കാനും പറ്റില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാമെന്ന് കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെത്ര ഉന്നതരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പഴുതടച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് കൃത്യമായ സമീപനം.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. പരിശോധനാ റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി അറിയിച്ചു. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷയും ഭൂകമ്പ പ്രതിരോധശേഷിയും വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രസംഘം 3 പരിശോധന നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അംഗനവാടി കുട്ടികളിൽ ത്രൈമാസ ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതാണ് പദ്ധതി. കേരളത്തിലെ 33,120 അംഗനവാടികളിലെയും കുട്ടികൾക്ക് കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന ലഭ്യമാക്കും. കുട്ടികളുടെ ശാരീരിക വളർച്ച, പോഷകാഹാര നിലവാരം, കാഴ്ച, കേൾവി എന്നിവ പരിശോധിക്കുകയും വളർച്ചാ വ്യതിയാനങ്ങൾ നേരത്തെ കണ്ടെത്തി വിദഗ്ധ ചികിത്സയും തുടർ പരിചരണവും ഉറപ്പാക്കുകയും ചെയ്യും.
0: നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ ലോക നാളികേര ദിനത്തിന്റെ ദേശീയതല ആഘോഷം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. 1,000-ലധികം നാളികേര കർഷകർ പരിപാടിയിൽ പങ്കെടുക്കും. വന അതിർത്തികളിലെ ജനവാസ മേഖലകളിൽ അനുഭവപ്പെടുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നാളെ യോഗം ചേരും. മന്ത്രിമാരും വന അതിർത്തി മണ്ഡലങ്ങളിലെ MLA MPമാരും പങ്കെടുക്കുന്ന യോഗം നിയമസഭാ ബാങ്കറ്റ് ഹാളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നാളെ തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഉദ്ഘാടനം ചെയ്യും. വ്യോമസേന യുദ്ധ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും മാതൃകകളും മിസൈൽ ഗൺ തുടങ്ങിയവയും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണം 987. മഴയും നദികളിലെ ജലനിരപ്പ് ഉയരുന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിട്ടുണ്ട്. 4,000 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 12,000-ത്തോളം ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. സെയിലേഴ്സ് ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം തൃശൂർ ടൈറ്റൻസ് 19.2 ഓവറിൽ മറികടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 13 താഴ്ന്ന് 76,944, നിഫ്റ്റി 25 നഷ്ടത്തിൽ 24,056 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 രൂപ കുറഞ്ഞ് 113,720 രൂപയും ഗ്രാമിന് 14,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ.

0: വാറന്റി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം.
1: അപ്പാടാ, ഇന്നേക്ക് നമ്മ ഒരു അഴകാന ഇസൈ പയണവും പോണോ. തെമ്മാങ്ക് നമുക്ക് ഗ്രാമത്ത് വാഴ്ക്കയും ഇനിമയ സുണത് കുമ്മി പാട്ട് സേർന്ന് സന്തോഷമാ വാഴണോന്ന് കത്തു കൊടുത്തത്, കാവടി ചിന്ത ഭക്തിയ ഇസൈ മൂലമാ ഉണര വെച്ചത്, വില്ല് പാട്ട് കഥൈ സൊല്ലി സമുദായത്തെ വളർത്തത്, ഒപ്പരി സോകത്തുക്കോ ഒരു മൊഴി ഇരുക്കുന്നു പുരിയ വെച്ചത്, ഉടുക്കൈ പാട്ട് ഭക്തിയും ഉച്ചാകമും സേർന്ന ഒരു ഇസൈ വടിവംന്ന് കാട്ടുന്നത്. സോ പാക്കുമ്പോതേ ഇന്ന ഫോക്ക് മ്യൂസിക് എല്ലാം പഴയ കാലമോടെ നിലവുകൾ മാതിരി തെരിയലാ. ആനാ ഉണ്മയാക പാത്ത ഇന്ന ഇസൈകൾ ഇന്നേക്കും നമ്മ കൂടതാം അപ്ഡിയെ വാഴ്ന്നിട്ടേ ഇരിക്കു. നമ്മ സിനിമാവില ഫെസ്റ്റിവൽസില് ഗ്രാമത്തെ തിരുവിഴാകളില് സോഷ്യൽ മീഡിയാസില് കൂടെ ഇന്ന ഫോക്ക് റിതം ഇന്നും ഉയരോടെ ഇരിക്കു.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും.
0: നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923226000.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000012.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കപ്പിൾസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: സ്റ്റോറി ഓഫ് ലൈഫ്.
3: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
4: നമ്മളൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാറുണ്ടല്ലേ, ഇല്ലേ? നിങ്ങൾ ഇടപെടാറില്ലേ? പ്രത്യേകിച്ച് നമുക്ക് പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ, അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ആ വഴിക്ക് പോകരുത്, അങ്ങനെ ഒരുപാട് നിയമങ്ങളും ഉപദേശങ്ങളും നമ്മൾ അവർക്ക് ചുറ്റും ഇങ്ങനെ കെട്ടി ഉയർത്താറുണ്ട്. സ്നേഹം കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് കരുതുമ്പോഴും സത്യത്തിൽ നമ്മൾ അവരുടെ വളർച്ചയെ തടയുകയല്ലേ, അല്ലേ? എടോ, ആർക്കും റൂൾസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, നിയമങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവരുടെ ലൈഫ് അവർ ജീവിക്കട്ടെ. ഈ ലോകത്ത് തെറ്റുകൾ ചെയ്യാനും അബദ്ധങ്ങൾ സംഭവിക്കാനും മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ തെറ്റുകൾ ഇത്രയധികം പേടിക്കുന്നത്? ഒരു കുട്ടി വീഴുമ്പോഴാണ് നടക്കാൻ പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജീവിതം. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി വരച്ചു വയ്ക്കുന്ന പാതയിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് നിങ്ങളുടെ അനുഭവങ്ങളാണ്, അല്ലാതെ അവരുടെയല്ല. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഓരോ മനുഷ്യനെയും അനുവദിക്കണം. ആ അബദ്ധങ്ങളിൽ നിന്നാണ്, ആ മിസ്റ്റേക്കിൽ നിന്നാണ് യഥാർത്ഥ ജീവിത പാഠങ്ങൾ ഉണ്ടാവുന്നത്. ഒരാളെ ശരിയായിട്ടുള്ള വഴിയിലൂടെ മാത്രം നടത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മവിശ്വാസമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. എൻ്റെ ജീവിതം എൻ്റെ തീരുമാനങ്ങൾ എന്ന് അഭിമാനത്തോടെ പറയാൻ അവർക്ക് കഴിയണം. അത് പരാജയമാണെങ്കിൽ പോലും ആ പരാജയങ്ങളിൽ നിന്ന് അവർ നേടിയെടുക്കുന്ന തിരിച്ചറിവ് മറ്റേതൊരു ഉപദേശത്തെക്കാളും വലുതായിരിക്കും. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിതം ആഘോഷിക്കാനും പരീക്ഷിക്കാനും ഇടം കൊടുക്കണം. മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നത് നിർത്തുക. അവർക്ക് തണലാവുക, പക്ഷേ ചങ്ങലയാവരുത്. വീഴുമ്പോൾ കൈപിടിക്കാനായിട്ട് കൂടെ ഉണ്ടാകണം, പക്ഷേ വീഴാതിരിക്കാനായിട്ട് അവരുടെ നടത്തം തടയരുത്. തെറ്റുകളും അബദ്ധങ്ങളും മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്, അത് ജീവിതത്തിൻ്റെ ഭാഗവുമാണ്. ആ അവകാശത്തെ ആരും ചോദ്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മനുഷ്യർക്ക് നിയമങ്ങളല്ല, മറിച്ച് പിന്തുണയാണ് വേണ്ടത്, അല്ലേ? അവരുടെ ആകാശത്ത് അവർ ചിറകടിച്ച് പറക്കട്ടെന്ന്, തട്ടിയും മുട്ടിയും അവർ ലക്ഷ്യത്തിലെത്തും. അപ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. വളരാൻ അനുവദിക്കണം. ഓരോ ജീവിതവും ഓരോ പരീക്ഷണശാലയാണ്, അത് മനസ്സിലാക്കണം.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
2: സ്നേഹത്തിന് വേണ്ടി എത്ര വേണമെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് തയ്യാറുള്ളവരാണ് നമ്മൾ, അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കാറുണ്ട്, അവരുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കാറുണ്ട്. സ്നേഹമുള്ളിടത്ത് വഴക്കുകളൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ വഴക്കുകൾ എപ്പോഴാണ് നിങ്ങൾക്ക് വേദനയായിട്ട് മാറുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്? പ്രിയപ്പെട്ടവരിൽ നിന്ന് വീണ്ടും വീണ്ടും അവജ്ഞതയും അവഹേളനവും ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അവിടെ വാക്കുതർക്കം കൊണ്ട് കാര്യമൊന്നുമില്ല, അവിടെ നിന്ന് മൗനമായിട്ട് വിട്ടുപോരുന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ തർക്കിക്കരുത് എന്ന് പറയുന്നത്? കാരണം നിങ്ങളെ ബഹുമാനിക്കാത്ത ഒരാൾക്ക് മുന്നിൽ നിങ്ങൾ നൽകുന്ന വിശദീകരണങ്ങളും നിങ്ങളുടെ നിലവിളികളും വെറും അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ മാത്രമായിരിക്കും. നിങ്ങളുടെ വേദന മനസ്സിലാക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് മുന്നിൽ നിങ്ങൾ എത്ര ന്യായങ്ങൾ നിരത്തി കഴിഞ്ഞാലും അവര് നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കാനേ ശ്രമിക്കൂ. അവഹേളനം എന്നത് സ്നേഹത്തിൻ്റെ അവസാനമാണ്. അവിടെ ആത്മാഭിമാനം പണയം വെച്ച് നിൽക്കുന്നത് നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. വിട്ടുപോരുക എന്നത് തോൽവി സമ്മതിക്കലൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങൾ നൽകുന്ന വിലയാണ്. ചില മനുഷ്യർക്ക് നമ്മുടെ സമീപത്തേക്കാൾ നമ്മുടെ അഭാവമായിരിക്കും നമ്മൾ ആരായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുക. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ നിൽക്കാതെ അന്തസ്സോടെ ആ പടിയിറങ്ങുക. നിങ്ങളുടെ മൗനമായിരിക്കണം അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി. സ്വന്തം അന്തസ്സിനേക്കാൾ വലുതല്ല ഒരു ബന്ധവും എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ തളർത്തുന്ന, നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്ന ഒരിടത്തും നിങ്ങൾ കൂടുതൽ കാലം നിൽക്കരുത്. സ്നേഹമുള്ളിടത്ത് ബഹുമാനം ഉണ്ടാകും, ബഹുമാനമില്ലാത്തിടത്ത് സ്നേഹം വെറും ഒരു അഭിനയം മാത്രമാണ്. നിങ്ങളെ വേണ്ടവർക്ക് നിങ്ങൾ എപ്പോഴും പ്രിയപ്പെട്ടവരായിരിക്കും, അല്ലാത്തവർക്ക് മുന്നിൽ വിശദീകരണങ്ങൾക്ക് സമയം പാഴാക്കരുത്. എടോ, ജീവിതം വളരെ ചെറുതാണ്, അത് സന്തോഷത്തോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കാനുള്ളതാണ്. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ ആദരിക്കുന്ന മനുഷ്യർക്കായിട്ട് നിങ്ങളുടെ സമയം മാറ്റിവെക്കുക. മുറിവേറ്റ മനസ്സുമായി ഒരിടത്തിങ്ങനെ തളച്ചിടപ്പെടാതെ പുതിയൊരു ലോകത്തേക്ക്, പുതിയൊരു പുലരിയിലേക്ക് നടന്നു നീങ്ങുക. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമായിട്ട് നിങ്ങളുടെ വാക്കുകൾ മാറ്റിവെക്കുക.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ചില കാര്യങ്ങളിൽ വലിയ വാശിയുള്ളവരാണ്. ചില ബന്ധങ്ങൾ, ചില സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ, അതെത്രയൊക്കെ നമ്മളെ വേദനിപ്പിച്ചു കഴിഞ്ഞാലും അവയെ മുറുകെ പിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ പണ്ട് എത്ര മനോഹരമായിരുന്നു എന്ന് ഓർത്ത് നമ്മൾ ഇന്നത്തെ വേദനകളൊക്കെ സഹിക്കും. ആ പഴയ മനോഹരമായ ഓർമ്മകളുടെ പുറത്ത് നമ്മൾ ഇന്നും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എടോ, കാഴ്ച എത്ര മനോഹരമാണെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ ജനല് അടയ്ക്കുന്നതല്ലേ നല്ലത്? അല്ലേ, അടയ്ക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനലിന് പുറത്തെ കാഴ്ച എത്ര സുന്ദരമാണെങ്കിലും ആ ജനലിലൂടെ വരുന്ന കാറ്റ് നിങ്ങളുടെ കണ്ണുകളെ നനയ്ക്കുന്നുണ്ട് എങ്കിൽ, ആ തണുപ്പ് നിങ്ങളുടെ ശരീരത്തെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ ജനൽ അടയ്ക്കുന്നതല്ലേ ബുദ്ധി? മനോഹരമായ കാഴ്ചകളേക്കാൾ പ്രധാനം നിങ്ങളുടെ സമാധാനമാണ്. ചില ബന്ധങ്ങൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് വളരെ സൂപ്പറായിട്ടൊക്കെ തോന്നും, പക്ഷേ അത് നിങ്ങൾക്ക് നൽകുന്നത് കണ്ണീരാണെങ്കിൽ അവിടെ നിന്ന് പിന്തിരിയുന്നതാണ് മാന്യത. പഴയ മനോഹരമായ കാലത്തെ ഓർത്തുകൊണ്ട് ഇന്നത്തെ അവഗണനകൾ സഹിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ജനൽ തുറന്നിടുന്ന വഴി നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മുറിവേൽപ്പിക്കുന്നത്. മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കുക. ഒരു കാലത്ത് നമുക്ക് സന്തോഷം നൽകിയ കാര്യങ്ങൾ ഇന്ന് നമുക്ക് വേദനയാണ് നൽകുന്നതെങ്കിൽ അവയെ സ്നേഹത്തോടെ തന്നെ വിട്ടയക്കുക. ആ ജനൽ അടയ്ക്കുന്നതോടെ നിങ്ങൾ പുതിയൊരു വാതിൽ തുറക്കുകയാണ്. സമാധാനത്തിൻ്റെയും സ്വയം സ്നേഹത്തിൻ്റെയും വാതിലാണ് അത്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ലോകം. അവിടെ ആര് വരണം, എന്ത് നിൽക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഓർമ്മകളെയും മനുഷ്യരെയും പുറത്തു നിർത്താനായിട്ട് പഠിക്കുക. ഇത് സ്വാർത്ഥതയൊന്നുമല്ല, മറിച്ച് നിലനിൽപ്പിൻ്റെ ആവശ്യകതയാണ് എന്ന് മനസ്സിലാക്കുക. കാഴ്ചയുടെ ഭംഗിയേക്കാൾ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തിന് പ്രാധാന്യം നൽകുക. ജനലടയ്ക്കുമ്പോൾ പുറത്തെ ലോകം ഇല്ലാതാകുന്നില്ല, പക്ഷെ നിങ്ങൾ സുരക്ഷിതനാകുന്നു. ആ സുരക്ഷിതത്വത്തിൽ നിന്ന് പുതിയൊരു ലോകം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയും. നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാനായിട്ട് അനുവദിക്കരുത്. സമാധാനമാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് മനസ്സിലാക്കുക.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
3: ചില ശബ്ദങ്ങൾ ആദ്യമായി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കും. അങ്ങനെ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ മലയാളികളുടെ ഹൃദയത്തിൽ സ്വന്തമായൊരു ഇടം നേടിയ ശബ്ദമാണ് നിത്യമാമൻ. വളരെ സോഫ്റ്റായി പാടുകയും മനോഹരമായ ഗാനങ്ങളിലൂടെ വലിയ ജനപ്രീതി നേടിയ ഒരു ഗായിക. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായൊരു സംഗീതയാത്രയാണ് നിത്യമാമൻ്റേത്. ചേർച്ചിലൊക്കെ കൊയർ മെമ്പറായി തുടങ്ങി വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ശബ്ദമുള്ളത് കൊണ്ട് തന്നെ ആ സോഫ്റ്റ് വോയിസിലൂടെ മലയാള സംഗീത ലോകത്തേക്ക് പെട്ടെന്ന് തന്നെ കടന്നു വന്ന ഒരു സിനിമാറ്റിക് വോയിസിൻ്റെ ഉടമയാണ് നിത്യമാമൻ. നിത്യമാമൻ്റെ മനോഹരമായ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സോ ഏത് പാട്ട് പ്ലേ ചെയ്യണമെന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കൊച്ചാൾ എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. PS ജയഹരി കമ്പോസ് ചെയ്ത് പ്രദീപ് കുമാർ ആൻഡ് നിത്യ മാമൻ ചേർന്ന് പാടിയ പാട്ട്, സന്തോഷ് വർമ്മയുടെ വരികൾ, ഇല്ല മഴ ചാറ്റൻ എന്ന ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ലാർജി ഹീര. നിത്യ മാമൻ എന്ന ഗായികയെ നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: ചേരുമ്പോൾ
1: ആർക്കിടെക്ചർ പഠിച്ച ഒരാള് പിന്നീട് സിംഗിങ്ങിലേക്ക് വരികയാണ്. നിത്യ മാമൻ എന്ന ഗായികയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകന്റെ 25 വർഷം പൂർത്തീകരിക്കുന്ന ഒരു പാട്ട് കൂടിയായിരുന്നു വാദിക്കൽ വെള്ളരിപ്രാവ് എന്ന ഗാനം. ആൻഡ് ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യമായി ഒ ടി ടിയിൽ ഇറങ്ങിയ ഒരു സിനിമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്ന ഈ സിനിമ പക്ഷേ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. അതിനോടൊപ്പം തന്നെ ഈ പാട്ടുകളും വൻ ഹിറ്റായി മാറി. അതിഥി റാവു മലയാളത്തിൽ അഭിനയിക്കുകയും റൂമിയുടെ കോച്ചുമായി വളരെ സാമ്യത്തിൽ നിൽക്കുന്ന വരികളും ഒക്കെ ഈ പാട്ടിനെ കൂടുതൽ മനോഹരമാക്കുന്നു. അതിനോടൊപ്പം നിത്യ മാമന്റെ വളരെ സോഫ്റ്റായിട്ടുള്ള വോയിസും ഇതിന്റെ ഭംഗി കൂട്ടുന്നു എന്ന് വേണം പറയാൻ. സൂഫിയും സുജാതയും എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത്, ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, അർജുൻ കൃഷ്ണയും നിത്യ മാമനും സിയ ഉൽ ഹക്കും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ദിസ് ഇസ് ആർ ജി ഹീര. നിത്യ മാമൻ എന്ന ഗായികയെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമാ സംഗീതത്തിൽ സ്വന്തമായി ഒരു ഇടം നേടിയ ഗായിക. പാട്ടുകൾ പലതാണ്, ഭാവങ്ങൾ പലതാണ്, പക്ഷെ ഓരോ ഗാനത്തിലും നമ്മൾ ആ ശബ്ദം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയപ്പെടുന്നു. പാട്ടുകൾ പലതാണ്, ഭാവങ്ങൾ പലതാണ്, പക്ഷെ ഓരോ ഗാനത്തിലും നമ്മൾ ആ ശബ്ദം തിരിച്ചറിയുന്നു. നിത്യ മാമൻ എന്ന ഗായികയെ പറ്റിയാണ് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നീ ഹിമമഴയ എന്ന ഗാനം ഒരു പ്രണയ ഗാനമാണ്. ഒരു സിനിമാറ്റിക് ഫീല് തരുന്ന ഒരു ശബ്ദം ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നിത്യ മാമൻ എന്ന ഗായികയെ നമുക്ക് ഒഴിച്ചുകൂടാനാവില്ല. യങ്സ്റ്റേഴ്സ് ഏറ്റെടുത്തൊരു ഗാനം എന്ന് കൂടി പറയണം, കാരണം അന്ന് ഈ സിനിമയും ഈ പാട്ടും ഇൻസ്റ്റഗ്രാം റീലുകൾ ഏറ്റെടുത്തൊരു ഗാനമായിരുന്നു. വളരെ പോപ്പുലറായി മാറിയ ഈ പാട്ട് ഒരു ഡ്രീം ഡെബ്യൂ എന്ന് തന്നെ പറയണം ഒരു സിംഗറിനെ സംബന്ധിച്ചിടത്തോളം. ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടുമില്ലാതെ മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന നിത്യ മാമൻ്റെ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരുപാട് പേര് വയലിൻ കവേഴ്സും കവർ സോങ്ങുകളൊക്കെ പാടി ഇപ്പോഴും നിത്യ മാമൻ്റെ ടാഗ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് എന്ന് കൂടി വിശേഷിപ്പിക്കാവുന്ന ഗാനം. കൈലാസ് മേനോൻ കമ്പോസ് ചെയ്ത്, ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, ഹരിശങ്കറും നിത്യ മാമനും ചേർന്ന് പാടിയ പാട്ട്. ഫ്രം ദ മൂവി എടക്കാട് ബറ്റാലിയൻ ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹലി FM 90.4. ദിസ് ഇസ് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

സംഗീതം പഠിച്ചും സ്വപ്നം കണ്ടും അതിനായി കാത്തിരുന്നും ഒടുവിൽ ആ സ്വപ്നത്തിലേക്ക് എത്തിയ നിത്യമാമന എന്ന ഗായികയുടെ സംഗീതയാത്രയെക്കുറിച്ചാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രഞ്ജൻ രാജ് എന്ന കമ്പോസറിന്റെ ഒരു കോൾ വരികയാണ് നിത്യമാമന്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ടെക്സ്ചറിൽ അദ്ദേഹത്തിന് പാതി പാതി എന്ന ഗാനം റെക്കോർഡ് ചെയ്യണം. ആൻഡ് രഞ്ജൻ രാജ് നിത്യമാമന്റെ നൈബർ കൂടിയാണ്. ഇതിനു മുൻപ് സീരിയൽ പാട്ടുകൾക്കൊക്കെ വേണ്ടി അവർ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു ഒരു സിനിമയ്ക്ക് വേണ്ടി രണ്ടുപേരും ഒന്നിക്കുന്നത്. ഒരു സിംഗർ ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നിത്യമാമന്. പാതി പാതി എന്ന ഗാനം, അതിന്റെ ഫീൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം അവരുടെ പ്രണയം ആ സിനിമയിൽ കാണിക്കുന്നത് ഈ ഒരു പാട്ടിൽ മാത്രമാണ്. അല്ലെങ്കിൽ ഒരു ലവ് സീൻ ഒന്നുമില്ലാത്ത ഈ ഒരു സിനിമയിൽ ഈ ഒരു പാട്ടിന് വലിയൊരു റോളുണ്ടായിരുന്നു. ആ റോളിൽ ഏറ്റവും ഭംഗിയായി അഭിനയിക്കുകയും അതിന് ശബ്ദം നൽകുകയും നിത്യമാമൻ തന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയിലെ വളരെ മനോഹരമായ ഈ ഗാനം. മുരുകൻ കാട്ടാക്കടയാണ് ഇതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. രഞ്ജൻ രാജ് കമ്പോസ് ചെയ്ത് കപിൽ കപിലനും നിത്യമാമനും ചേർന്ന് പാടിയ പാട്ട് ഓൺലി ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: എടാ നിന്നെ കെട്ടണ കാര്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടോ.
1: അയ്യോ കുഴപ്പമായോ?
0: എടാ അപ്പന നിന്നെ ഭയങ്കര ഇഷ്ടാ, പിന്നെ നിന്റെ ജോലി സെറ്റാകത്തിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: ചെറുപ്പത്തിൽ മൂപ്പറുടെ കോട്ട കുപ്പിയൊക്കെ എടുത്ത് ബാൽക്കണി നിറഞ്ഞ് പൊട്ടിക്കാറില്ലായിരുന്നു. അതിന്റെ ദേഷ്യം മൂപ്പറക്ക് ഇപ്പോഴും.

കോളേജ് കാലഘട്ടത്തിന് ശേഷമാണ് നിത്യ മാമൻ കൂടുതലായി ഈ സംഗീതത്തിലേക്ക് ഇറങ്ങുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര. പിന്നീട് കവർ സോങ്ങുകളിലേക്കും സ്റ്റേജ് ഷോസിലേക്കും പഴയ ഹിന്ദി പാട്ടുകളിലേക്കും ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു ഗായിക കൂടിയാണ് നിത്യ മാമൻ. അങ്ങനെ ഒരു വെഡിംഗ് ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകന്റെ അമ്മ പാട്ട് കേൾക്കുകയും ട്രാക്കുകൾ അയച്ചു കൊടുക്കുകയും ചെയ്തത്. അങ്ങനെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു ഗായിക കൂടിയാണ്. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കൈലാസ് മേനോന്റെ തന്നെ മ്യൂസിക്കിൽ നിത്യ മാമൻ പാടിയിട്ടുള്ള അലരി നീ എന്നിലെ എന്ന ഗാനമാണ്. വളരെ മനോഹരമായൊരു പാട്ട്, പെട്ടെന്ന് തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇടം നേടിയ ഈ ഗാനം ഒത്തിരി പേരുടെ ഫേവറേറ്റ് പാട്ട് കൂടിയാണ്. കൈലാസ് മേനോൻ കമ്പോസ് ചെയ്ത് ഐറാനും നിത്യ മാമനും ചേർന്ന് പാടിയ പാട്ട്. ആൻഡ് ഇതിൻ്റെ വരികൾ വളരെ മനോഹരമാണ്. ശബരീഷാണ് ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. മെമ്പർ രമേശൻ 9th Ward എന്ന സിനിമയിലെ ഈ റൊമാൻറ്റിക് ട്രാക്ക്, എനിക്ക് തോന്നുന്നു റൊമാൻറ്റിക് പാട്ടുകൾക്ക് നിത്യ മാമൻ്റെ ശബ്ദം കുറച്ചും കൂടെ നന്നായി സ്യൂട്ട് ആവുന്നത് പോലെ നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്. ആ സോഫ്റ്റ് വോയിസും അതിൻ്റെ ടെക്സ്ചറും അതിനെ കൂടുതൽ മനോഹരമാക്കുന്നു. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിത്യ മാമൻ എന്ന ഗായികയെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ് വിത്ത് RG ഹീര.

ഓരോ പാട്ടും ഓരോ അനുഭവമാണ്. ഒരു ഗായകയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് സിനിമയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് എന്നും ഒരു സ്വപ്നം തന്നെയാണ്. അങ്ങനെയാണ് നിത്യാ മാമൻ എന്ന ഗായിക മിന്നൽ മുരളി എന്ന സിനിമയിൽ ഒരു പാട്ട് പാടുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ആരോമൽ താരമായി എന്ന ഗാനം ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു കേൾക്കാൻ സുഖമുള്ള ഒരു ഇമ്പമുള്ളൊരു പാട്ട് എന്ന് വേണം ഈ സിനിമയിലെ ഈ പാട്ടിന് പറയാം. ഒരു ബോർഡർ ബ്രേക്കിംഗ് മൂവിയുടെ പാട്ടായി എന്ന് പറയുന്നത് തന്നെയാണ് മിന്നൽ മുരളി എന്ന സിനിമ നിത്യാമാമൻ എന്ന ഗായികയ്ക്ക് സമ്മാനിച്ച മറ്റൊരു സന്തോഷം. ആൻഡ് പാട്ടിനെ കൂടുതൽ അറിയണം, പാട്ടിൻ്റെ ഡെപ്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണം എന്ന് ആഗ്രഹിക്കുന്ന നിത്യാമാമൻ എന്ന ഗായികയ്ക്ക് മറ്റൊരു പൊൻതൂവൽ കൂടി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ പാട്ടും സംഭവിച്ചത്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ മനു മഞ്ജിത്ത് വരികളെഴുതി നിത്യാമാമനും സൂരജ് സന്തോഷം ചേർന്ന് പാടിയ പാട്ട് ആൻഡ് വൺ ആൻഡ് ഓൺലി ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ട് ഫ്രം ദ മൂവി മിന്നൽ മുരളി. എങ്ങനെ നമുക്ക് കേൾക്കാതിരിക്കാൻ സാധിക്കും അല്ലേ? സോ ഈ പാട്ട് തന്നെയാണ് നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RG ഹീര. സ്റ്റേ ട്യൂൺഡ് ടു ഓർമ്മയിലുണരും ഗാനങ്ങൾ.

വിടില്ലവൻ വിടില്ലവൻ ചെരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു ചാടി മുന്നിലെ നിന്നലാൽ ഇവ

സ്വന്തമായ ഒരു ഐഡന്റിറ്റി പാട്ടിൽ നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു ഗായികയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതൊരു ഗായകനെയോ ഗായികയോ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ്. നിത്യ മാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോഫ്റ്റ് വോയിസ് തന്നെയാണ് ആ പാട്ടുകളെയും ശബ്ദത്തെയും ഒക്കെ വ്യത്യസ്തമാക്കുന്നത്. എന്നാൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു ഗായിക എന്നാണ് പൊതുവെ നിത്യ മാമിനെ അറിഞ്ഞിട്ടുള്ളത്. പല രീതിയിലുള്ള ക്രിറ്റിസിസം പ്രൊനൗൺസിയേഷന്റെ കാര്യത്തിലൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിലും അധികം ഹേറ്റേഴ്സ് ഇല്ലാത്ത മലയാളത്തിന്റെ ശ്രേയ ഘോഷാൽ എന്നുകൂടി പല വേദിയിലും നിത്യ മാമിനെ നമ്മൾ വിളിച്ചു കേട്ടിട്ടുണ്ട്. സോ സംഗീതം പഠിച്ചും അതിനെ സ്വപ്നം കണ്ടും മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വരെ എത്തിയിട്ടുള്ള ഈ ഒരു ഗായികയുടെ മറ്റൊരു മനോഹര ഗാനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്നാൽ ഇതൊരു തമിഴ് ഗാനമാണ്, മലയാളത്തിൽ മാത്രമല്ല തമിഴിലും നിത്യ മാമൻ പാടിയിട്ടുണ്ട്. ലാസ്റ്റ് സിക്സ് ഹവേഴ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി നിത്യ മാമനും നിരൻ സുരേഷും കൈലാസ് മേനോന്റെ മ്യൂസിക്കിൽ പാടിയിട്ടുള്ള ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നെടുനാളെ നെഞ്ചിലെ എന്ന ഗാനം നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഞാൻ വളരെ ലേറ്റായി കണ്ടൊരു സിനിമയായിരുന്നു എന്താടാ സജി എന്ന് പറയുന്ന സിനിമ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയെ കൂടിയാണ്. ആ സിനിമയിൽ ഞാൻ നോട്ട് ചെയ്തൊരു പാട്ടാണ് ആത്മാവിൽ എന്നൊരു ഗാനം. ചർച്ച് കോയറിലൊക്കെ വളരെ ആക്റ്റീവ് മെമ്പറായിരുന്ന നിത്യ മാമൻ എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് ഒരു പുട്ടുപോലെ പാടാൻ പറ്റുന്ന പാട്ട് എന്ന് പറയുമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം 90.4 നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹിരയാണ്. നിത്യ മാമൻ എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് വളരെ ഈസി ആയിട്ട് പാടാൻ പറ്റിയ ഒരു പാട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആത്മാവിൽ എന്ന ഗാനം വില്യം ഫ്രാൻസിസ് ആണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭക്തിയും ഒരു ഒരു ദൈവത്തെ കണ്ടെത്താനും അല്ലെങ്കിൽ ഒരു ഒരു ഭക്തിയുടെ ഇടയിൽ വരുന്ന സംഘർഷങ്ങളെയൊക്കെ വളരെ ഭംഗിയായി പോർട്രേ ചെയ്തിട്ടുള്ളൊരു സിനിമ കൂടിയാണ് എന്താടാ സജി. സോ ഈ സിനിമയിൽ അർഷാദ് റഹീം വരികൾ എഴുതി വില്യം ഫ്രാൻസിസ് കമ്പോസ് ചെയ്ത് വൺ ആൻഡ് ഓൺലി നിത്യ മാമനിൽ നിന്ന് നമ്മൾ കേട്ട ആത്മാവിൽ എന്ന ഗാനമാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ദിസ് ഇസ് ആർ ജി ഹീര. നിത്യ മാമൻ എന്ന ഗായികയെ നമ്മൾ ഓർക്കുകയാണ് പാട്ടുകളിലൂടെ. സ്റ്റേ ട്യൂൺഡ്.

വാതുക്കല് വെള്ളരിപ്രാവ്, നീ ഹിമമഴയായി, അലരി, പാതി പാതി, എത്രയോ പാട്ടുകളാണ് നിത്യ മാമൻ്റെ വോയിസിൽ നമ്മൾ കേട്ടത് അല്ലേ. എന്നാൽ സംഗീത യാത്രകൾ തീരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു ഗായികയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇനിയും പഠിക്കാനും ഇനിയും സംഗീതത്തെ കൂടുതൽ അറിയാനുമുള്ള ആ ആഗ്രഹം ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് നിത്യ മാമൻ. സോ നിത്യ മാമൻ്റെ സോ ഒരുപാട് പാട്ടുകൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. സോ അവസാന ഗാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മേപ്പടിയാൻ എന്ന സിനിമയിൽ കണ്ണിൽ മിന്നും എന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. ജോ പോളാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്, രാഹുൽ സുബ്രഹ്മണ്യൻ കമ്പോസ് ചെയ്ത ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഇനിയും മലയാള സിനിമയിലേക്ക് ഒരുപാട് നല്ല ഗാനങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറാൻ നിത്യ മാമന് ഇനിയും സാധിക്കട്ടെ. വളരെ സോഫ്റ്റ് വോയിസ് മാത്രമല്ല, വളരെ സോഫ്റ്റായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഗായിക കൂടിയാണ്. പലർക്കും സിനിമയിലൊക്കെ നിത്യ മാമനെ കാണണമെന്ന ആഗ്രഹമുണ്ട്, ഒരു നായികയായിട്ടോ ഒരു ഒരു അഭിനേത്രിയായിട്ടൊക്കെ കാണണമെന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സംഗീതത്തിലേക്ക് കൂടുതൽ എഫേർട്സ് കൊടുക്കണം, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഈ ഒരു ഗായികയ്ക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ പഠിയാൻ എന്ന സിനിമയിലെ പാട്ടിലേക്ക് പോവുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം അഹലി FM 90.4 ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി ഉണ്ടായിരുന്നത് ആർജി ഹീര. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായി നമുക്ക് ഇനിയും കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു അഹലി FM 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: കപ്പിൾസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.